ആനന്ദ സ്വരൂപമാകി മണ്ണ് പരിപൂർണമാം ബ്രഹ്മരൂപ മത്തിരമായിരുപ്പവനേ വിദേഹമുക്തൻ. പൈവ് മഹാവാക്യനിലക്കിയവാൻമാവായി പരമസുഖഘനമാണ് പരമാത്മാവായി ശൈലവയുങ്കില്ലാത ശുദ്ധാൻമാവായി ചിന്മയമായി ശരിയിന്ദ്ര സഹജാൻമാവായ് അയലണവും മണകാത വെറുമാൻമാവായ് അറിവിതമാം വികാരമില അഖണ്ഡാൻമാവായ് മയലിൽ പരിപൂർണമാം ബ്രഹ്മാൻമാവായി